0: ഇബിച്ചിനി റായാതകെ കാങ്ങെ തണ്ടുയി ഗ്രിതോകി ഗേരഗേ ലഗിയോന്നെ ഉബിജി തട ബംഗരി 2032 ഒതോമോ കേരാനേ നരു നിയാവേന വോല സിജുമ ബംഗ കാവന്ന മായ ബംഗ നമന്ത്ര മായ ബംഗ നെ ഇബംഗനി നിജുരു അരി ബംഗനി ലസോപ്തോ റായാ ഇബംഗനി സാംഗാബി ഇലേഷ്യ കൊബയിസി അരി ബംഗനി ജുബോന നിജുരു ജിമേന മുത്കിഞ്ഞോരു അരമഗിഞ്ഞോരു ഓങ്ങെ ബംഗ തുകുകാബി ഓങ്ങെ ബംഗ സിതിമേ Onge banga na ora atinwe onge banga siri chie tabla gokyo awonge mata tuku keberber
1: tatu tata moa emo fm
2: edwin arab tanui kobata eric rono
3: emo fm
1: emo fm song of the hour